അനന്ത സംസാര സമുദ്രതര നൗകാവിതാഭ്യം ഗുരുഭക്തിതാഭ്യം വൈരാഗ്യ സാമ്രാജ്യ ദ പൂജിതാഭ്യം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യം. ദാറ്റ് വിച്ച് ഇസ് ലൈക്ക് ദ ബോട്ട് ദാറ്റ് കാരീസ് മീ അക്രോസ് ദ എൻഡ്ലെസ് ഓഷൻ ഓഫ് ലൈഫ്. ദാറ്റ് വിച്ച് ബെസ്റ്റോസ് ഡിവോഷൻ ടു ദ ഗുരു. വർഷിപ്പിംഗ് വിച്ച് വൺ അറ്റെയിൻസ് ദ കിങ്ഡം ഓഫ് ഡിറ്റാച്ച്മെന്റ്. My salutations to those blessed padukas that adorn the feet of my guru. Bhagwan, O Guru Nama Guru, accept the salutations of Padmapada. When my peers immerse themselves in the diligent study of the scriptures, I silently served my guru. When they contemplated the Mahavakyas to liberate themselves, I only served my guru. Once, while I rushed to my guru's presence, at his call, the very waters that could have drowned me brought forth lotuses to save me. What a profound message Prakriti gave that day. When one serves the Guru, the very waters of samsara will bloom lotuses to carry one to the shore. O Jagat Guru, when one looks around today, I see many schools, hospitals and social projects that you have set up only so that one could do Guru Seva and attain Nirvana. What can we say about your mercy, Swami?